Awurade wo nsesa wo nsesa sanya wo tiye sanya wo tiye saa na wo ti wo nkyɛnkyɛn wo nni yɛhwɛ nkɔ so hɛ abibia Awurade wo du bɔhyɛ so.